കാരണം നാരായണ അപ്പൊ യോ ബതായനി ഭയക്കോ ശ്രീ ഹരിവംശ പുരാണ യോ പൈലോ അധ്യായ ശുരു ഭയോ സമ്പൂർണ ശ്രോത മഹാനുഭാവരുടെ ബള ഭക്തിപൂർവകളെ കരിക്കുന്ന ശനി ഭക്ഷാല അപ്പൊ തെസൈ മൗക്കമാ യഥപട്ടി കെ ഹുഞ്ച ഭനേക്കിന് സബൈഭന്ദ പൈല മംഗളാചരണ അനി അവ ഹരേ കൃഷ്ണപ്രി കരിക്കുന്ന ബ്രഹ്മി വംശകോ ചരിത്രക്കോ വിഷയമാ വിസ്താരഹരു ഗരിഞ്ഛ അനി ജബ തെസ്തോ ഭൈസകെ പച്ചി സബൈഭന്ദ പൈല കസ്തോ ത ഭനി ഭസല മനെ അന്തരയാമി പരമാത്മ പ്രഭു ഭഗവാൻ നാരായണ സ്വരൂപ പരമാത്മ പ്രഭു ഭഗവാൻ ശ്രീ കൃഷ്ണചന്ദ്രലായി നമസ്കാര ഗർദൈ ത്യാബട സബൈഭന്ദ പൈല സിദ്ധിദാത ഗുരു ഗണേശജിലായി നമസ്കാര അനി അപ്പൊ യോ പരരാവുന്ന വിഘ്ന ബാധ ജി സമ്പൂർണ്ണ ഹട്ടൈദിക്കു വിശ്വസേ പ്രഭു സിദ്ധിദാത ഗുരു ഗണേശജി വേറെ ഗണേശജിലായി പൈല മംഗളാചരണ സമ്പൂർണ്ണ യാമീ സമ്പൂർണ്ണ ഘര ഘര മാന്യകുലദേവത വായു ഭയ ദേവീ ഭയ പിതൃ ഭയ ഇഷ്ടദേവത ഭയ ഗ്രാമദേവത ഭയ ഗോഷ്ഠദേവത ഭയ ക്ഷേത്രദേവത ഭയ നാഗദേവത ഭയ ഇഷ്ട ആശമുഖി ദേവത ഭയ ആകാശക തിത്തീശ്വരി ദേവത ഭയ പാതാള നാഗ ഭയ തിത്തീസിമി ഭയ ഹുര ഹാ ഘര വരിപരി ജുന അവ ആശാ കരേ ബഹ്നെ തസ്ത ആശമുഖി ദേവത ഭയ തീ സമ്പൂർണ്ണ നമസ്കാര ഗൈ അനി അവ ജുന ഹോ കസ്തോ ഹോ തന്നെ ഹുര ഹാമോ സ്വരക്കോ ഖാനി അല്ലെങ്കിൽ സരസ്വതി മാതാലായി നമസ്കാര ഗണി ശക്തിദാതകോ ഭയസ ഭഗവതി മഹാമായാ ജഗത് ജനനി ഭഗവതി ഭഗവതി നമസ്കാര പ്രഭു ഹരിവസോസ് സബൈഭന്ദ പൈല ഹുര ഹാമി കെർപ്പസ് അരേ ഭഗവതി ആരാധന കൂടുതൽ കിന ഭയസേ ശക്തി ചായോ ശക്തി നവൈകന കൂടുതൽ ഹുദ മഹാരാജ ഹുര ഹാമി ജസ്തേ ജോ പ്രാത ബിഹാനേ ജോ തരി ഉഠര സ്നാന പാഞ്ച് ഘടി രാത് ബാക്കി സദൈഖേരി സ്നാന ഗരിഞ്ഛ തോ സ്നാന ഗർന്നെ സ്നാന ഗരേ ത്യാബട ശുദ്ധ ഭാവലി ഭയക്കുന്ന ശുദ്ധ കപഡാ ജുത്ത ഗർന്നെ ഫേരി സകെ പച്ചോ പ്രാത ത്യാബട ഗുരുക്കോ മുഖാർബിന്ദ